അമ്മോ അത് മേക്ക് തുന്നത്താൻ എതിരാന്നാ പിന്നെ മറ്റേ ഹച്ചിങ്കി ഇങ്കി ഇങ്കി ഇങ്കി മാമലിട വരോ ഒന്നാ സംഘായേ നയത്നേ യാവന അവളെ കിട്ടാവട്ട പശു നിധിമത്ത കാവലു താമിതി അവരുതേക്ക് ചുട്ടി പെട്ടിയായിരുന്നേ യാ നെഗിറ്റ് ഹമിക്കാനും അങ്ങനെ ദിക്ക കാതറിയിക്കുവാ ആദ്രയും കട്ടിയും മികത്തു കിടക്കുന്ന ഇഗാവട്ട് ഒന്ന് പല്ലവിനി മതാവട്ട് അക്കുരാസി അശോ മറ്റു കോൽക്കളാ വെന്നതാട്ട് വാട്സപ്പിക്ക് മെസ്സേജസ് ദാലാ നമ്മണം പണ്ടിത്തെ കഥാക്കിയവൻ ആച്ചമ്മേ അത് കോൽക്കള്ള കഥാക്കറ മറ്റാ ഹറീമ ഹാപ്പിയോ ആ കഥാക്കളാവ് ഏട്ട അത്തേമായി ഹറീമ സതുടേ ഒയാവായി അമ്മമായി ദെന്നവുമോ ലാസ്റ്റ് കല്ലത്തിന്റെ സിന്ധു സേരമ ടിക്കുമഹാനെ കിട്ടുകയാണോ ജയ ഒയവാ

എന്നാ ഒരു ഹീന്താരി മാപ്പിപ്പിച്ച ആദ്യ നിമ്നേറ്റയാന്ന് കവ്യാക്ക് കവ്യാക്കിയാന്ന് ബേ കവ്യാക്ക് ലങ്ക തീയണ തീയണ വിളാവക്ക് മെയിന്ന് കവിയ കഥാക്കിരാണ് പറ്റാങ്കന്ന് മേലാസന ഗീതയുടെ പാസ് ഐ വചന പറ്റലെന്നെ കേളഹാന്നപ്പാ കവി ലങ്കതി വചന പറ്റലേനോ തമായി.